വാസി സേമുഖത്ത് സേമുഖത്ത് പയ ജനഹർത്യായാജി തിന് തുട്ടി ജമുക്കീ ഫാസി ജിന്നിർഭാവോ ജനഹർനിർഭാവോ ത്യായാജി തിനുക്കാ പാവോ സവഗവാസി ജിന് സേവ്യാ ജിന് സേവ്യാ മേരാ ഹർജി തേ ഹര ഹര രൂപ സമാസി സേ തന്ന ജിന് ഹർ ത്യായാജി

നാനക സാധുസംഗ സഫലജനം സാധുക സംഘ നൈഹിക ശുകാല ദർശന പേടുത്തുഹാല സാധുക സംഘ കലൂകത ഹരായ സാധുക സംഘ നർക്ക് പര ഹരായ സാധുക സംഘ ഇഹ ഉഹ സ്വയില്ല സാസംഗ് ബിച്ഛരത്രമില്ല ജ്വച്ഛായ സ്വൈഫല പാവ സാധുക സംഘ നൃത്ഥ ജാവ പാരബ്രഹ്മ സാദരത് ബസ നാനുദ്രായ സാധു സുന്ദരസായ സാധുക സംഘ സനോഹരണാവും സാസംഗ ഹർ കെ